0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. ആധുനിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ ഒരുമിച്ച് അഭിമുഖീകരിക്കാനുള്ള ക്രൈസ്തവരുടെ വിളി സുവിശേഷാത്മകമാണെന്ന് ലിയോ 14 പാപ്പ പത്രോസ് പൗലോസ് ലിഹന്മാരുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് സഭയിലെ ഐക്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് June 29 ഉച്ചയ്ക്ക് വത്തിക്കാനിൽ മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ ഉദ്ബോധിപ്പിച്ചതിന്റെയും June 30 ചൊവ്വാഴ്ച കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിന്റെ പ്രതിനിധി സംഘത്തിന് കൂടിക്കാഴ്ച അനുവദിച്ചതിന്റെയും പശ്ചാത്തലത്തിലാണ് June 30 ഇത്തരമൊരു സന്ദേശം സാമൂഹ്യമാധ്യമമായ എക്സിലൂടെ പരിശുദ്ധപിതാവ് പങ്കുവച്ചത്. എല്ലാ മനുഷ്യരുടെയും, പ്രത്യേകിച്ച് ദുർബലരുടെയും ദരിദ്രരുടെയും ജീവിതാന്തസ്സുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമനുസരിച്ചായിരിക്കും നമ്മുടെ വർത്തമാന ഭാവികാലങ്ങൾ നിർണയിക്കപ്പെടുകയെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രൈസ്തവർക്കിടയിലുണ്ടാകേണ്ട അനുരഞ്ജനത്തിന്റെയും സഹകരണത്തിന്റെയും ആവശ്യത്തെക്കുറിച്ച് എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിൽ നിന്നെത്തിയ സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പാപ്പ പ്രത്യേകം പരാമർശിച്ചിരുന്നു. തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരുടെ തിരുനാളുകളോടനുബന്ധിച്ച് കത്തോലിക്കാ സഭയും എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റും നടത്തിവരുന്ന പതിവ് സന്ദർശനങ്ങളുടെ ഭാഗമായി June 27 മുതൽ July 1 വരെ പാത്രിയാർക്കേറ്റിന്റെ ഒരു 3-അംഗ പ്രതിനിധി സംഘം വത്തിക്കാനിൽ വിവിധ കൂടിക്കാഴ്ചകൾ നടത്തിയതായി July 1 പുറത്തുവിട്ട ഒരു കുറിപ്പിലൂടെ ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അറിയിച്ചു. എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിന്റെ പ്രതിനിധികളായി ഇത്തവണയെത്തിയത് പാത്രിയാർക്കേറ്റിലെ കത്തോലിക്കാ സഭയുമായുള്ള ബന്ധത്തിനായുള്ള സിനഡൽ കമ്മീഷൻ പ്രസിഡന്റ് മിത്രാപോലിത്ത ആർച്ച് ബിഷപ്പ് എമ്മാനുവേൽ അദമാക്കിസ് ഫാദർ എത്തിയോസ് പാത്രിയാർക്കൽ ഡീക്കൻ അന്തോലിയോസ് എന്നിവരാണ്. June 29 ലിയോ 14 പാപ്പ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ അർപ്പിച്ച വിശുദ്ധബലിയിൽ സന്നിഹിതരായിരുന്ന ഈ സംഘത്തിന് June 30 ചൊവ്വാഴ്ച പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ചിരുന്നു. സഭയിൽ വീണ്ടുമൊരു ഭിന്നിപ്പിനു കാരണമായി 10 പേരിലുള്ള പാരമ്പര്യവാദികളായ കത്തോലിക്കാ പുരോഹിതരുടെ അന്താരാഷ്ട്ര സമൂഹം പരിശുദ്ധപിതാവിന്റെ അനുമതി കൂടാതെയും മുന്നറിയിപ്പുകൾ അവഗണിച്ചും 4 മെത്രാന്മാരായി വാഴിച്ചു. ബിഷപ്പ് ദെ ഗലറേത്തയുടെ മുഖ്യകാർമികത്വത്തിൽ നടന്ന മിത്രാഭിഷേക ചടങ്ങിൽ ബിഷപ്പ് ഫെല്ല സഹകാർമികത്വം വഹിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അറിയിക്കപ്പെട്ടിരുന്ന ഈ ചടങ്ങുകളുമായി മുന്നോട്ടു പോകരുതെന്നും അനുമതിയില്ലാതെ മിത്രാഭിഷേകം നടത്തരുതെന്നും ഇത് കർത്താവിന്റെ തിരുസഭയിൽ വിള്ളലുണ്ടാക്കുന്ന പ്രവൃത്തിയാണെന്നും ലിയോ 14 പാപ്പയും വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവേൽ ഫെർണാണ്ടസും പലവരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാനോനിക നിയമമനുസരിച്ച് പാപ്പായുടെ അനുമതിയില്ലാതെ മിത്രാഭിഷേകം നടത്തുന്നത് സഭയിൽ നിന്നുള്ള സ്വയം പുറത്താകലിന് കാരണമാകും. വെനിസ്വേലയിൽ ദുരിതമനുഭവിക്കുന്ന ജനത്തിന് കൈത്താങ്ങായി 47 മാനവിക സഹായമെത്തിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. June 24 ബുധനാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 6 രാജ്യത്തിന്റെ വടക്കുഭാഗത്തുണ്ടായ വലിയ 2 ഭൂകമ്പങ്ങൾ മൂലം 100 മരണമടയുകയും 1,000 പരിക്കേൽക്കുകയും 10,000 ഭവനരഹിതരാകുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സഹായമെത്തിക്കാൻ യുണിസെഫ് നടപടികൾ സ്വീകരിച്ചത്. ഭൂകമ്പമുണ്ടായ പ്രധാന കേന്ദ്രമായ ഗ്വൈര സംസ്ഥാനത്തുൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലായി ഏകദേശം 700,000 കുട്ടികൾക്ക് മാനവിക സഹായം ആവശ്യമാണെന്നാണ് കണക്കാക്കുന്നത്. സാന്തജീദിയോ സംഘടന, ഇറ്റലിയിലെ മിത്രാൻ സമിതി, ഇറ്റലിയുടെ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ സൊമാലിയ, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 27 അഭയാർത്ഥികളെ ഇറ്റലിയിലേക്കെത്തിച്ചു. അദീസബേബയിൽ നിന്ന് ജൂലൈ 1 ബുധനാഴ്ച രാവിലെ റോമിലെ ഫിമിച്ചീനയിലുള്ള ലിയോണാർഡോ ദാവിഞ്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്യോപ്യൻ എയർലൈൻസ് വിമാനത്തിലെത്തിച്ച ഇവർക്ക് ഇറ്റലിയിലെ വിവിധ പ്രവേശ്യകളിലായി അഭയമേകുമെന്ന് സംഘടന വിശദീകരിച്ചു. എത്യോപ്യയിലുള്ള വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞുവരവെയാണ് പ്രായപൂർത്തിയാകാത്ത 12 പേരുൾപ്പെടെയുള്ള ഈ സംഘത്തെ മാനവിക ഇടനാഴികൾ വഴി ഇറ്റലിയിലേക്കെത്തിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ബുധനാഴ്ചകളിൽ വത്തിക്കാനിൽ അനുവദിച്ചിരുന്ന പൊതുകൂടിക്കാഴ്ചാ സമ്മേളനങ്ങൾ വേനലവധി മൂലം ജൂലൈ മാസത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഓഗസ്റ്റ് 5 പാപ്പ അടുത്ത പൊതുകൂടിക്കാഴ്ച അനുവദിക്കുക.
3: പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.
4: ഇനി സാമൂഹ്യ നീതിയെ അധികരിച്ചുള്ള ഏതാനും ചിന്തകൾ കേൾക്കാം. നമ്മെ വിട്ടുപോയ ഫ്രാൻസിസ് പാപ്പ സാമൂഹ്യ നീതിയെക്കുറിച്ച് പങ്കുവച്ചിട്ടുള്ള ഏതാനും ചിന്തകൾ കേൾക്കാം. സാമൂഹ്യ നീതിയുടെ അഭാവം സമൂഹത്തിലും ലോകമെമ്പാടും പ്രതിഷേധ പ്രകടനങ്ങളിൽ തുടങ്ങി സായുധ സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ വരെയുള്ള ദുരന്തങ്ങളിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുന്ന അപകടം ഉണ്ടെന്ന് നമുക്കറിയാം. മനുഷ്യോചിതമല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിയിടപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന വ്യാവസായിക തൊഴിലാളികളുടെ മോശം അവസ്ഥകളെ മറികടക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സാമൂഹ്യ നീതി എന്ന പദം 19 കത്തോലിക്ക തത്വചിന്തകരും ദൈവശാസ്ത്രജ്ഞരും ആദ്യമായി പ്രയോഗിച്ചത് എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. ആ കാലഘട്ടാനന്തരം ലോകം വലിയ തോതിൽ മാറിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യ നീതി വിശിഷ്യ തൊഴിലിടങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഏതൊരു യത്നത്തെയും പിന്തുണയ്ക്കാൻ പരിശുദ്ധ സിംഹാസനം കൈവശമുള്ള വിഭവങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ലഭ്യമാക്കിക്കൊണ്ടും സർവോപരി സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ പങ്കുവച്ചുകൊണ്ടും പ്രതിജ്ഞാബദ്ധമാണെന്ന വസ്തുതയും പാപ്പ എടുത്തു പറയുന്നു. നിരവധി സംഘർഷങ്ങളാലും ചാഞ്ചല്യങ്ങളാലും നിറഞ്ഞ നിലവിലെ ഭൗമ രാഷ്ട്രതന്ത്രപരങ്ങളായ സാഹചര്യം പരിഗണിക്കുമ്പോൾ സാമൂഹിക നീതിക്കായുള്ള ആഗോള സഖ്യത്തിന് സമാധാനം സംവർദ്ധകമാക്കുന്നതിന് സംഭാവന നൽകാൻ കഴിയും. കാരണം നീതിയോടുള്ള പ്രതിബദ്ധത ആധുനിക ലോകത്തിന്റെ സമാധാനത്തോടുള്ള പ്രതിബദ്ധതയുമായി ഉറ്റ ബന്ധമുള്ളതായിരിക്കണമെന്ന് തീർച്ചയായും സഭയുടെ പ്രബോധനങ്ങളെ കോർത്തിണക്കുന്ന പൊതുവായ തന്തു സ്ഥിരീകരിക്കുന്നു. സത്യാധിഷ്ഠിതമായ നീതിയിൽ കെട്ടിപ്പടുക്കപ്പെട്ടതും സ്നേഹത്താൽ പോഷിതവും സജീവമാക്കപ്പെട്ടതും സ്വാതന്ത്ര്യത്തിൽ പ്രാവർത്തികമാക്കപ്പെട്ടതുമായ ശാന്തിക്കായി വിശുദ്ധ യോഹന്നാൻ 23 പാപ്പ അഭ്യർത്ഥിച്ച പാച്ചമിൻ തേറിസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീക്ഷണങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ സവിശേഷ പ്രസക്തി കൈവരിക്കുന്നു. ദൗർഭാഗ്യവശാൽ എല്ലാവർക്കും സാമൂഹ്യ നീതി ഉറപ്പേകുന്ന സമാധാനം എന്ന ഈ ദർശനം അടിക്കടി സാമ്പത്തിക താൽപ്പര്യങ്ങളുടെയോ വിവേചനരഹിതമായ ചൂഷണത്തിന്റെയോ പിടിയിലമരുന്ന ദുർബലരും നിസ്സഹായരുമായ ദശലക്ഷങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഭാവനാസൃഷ്ടിയായി അവശേഷിക്കുന്നുവെന്ന് തോന്നുന്നു. തൊഴിൽരഹിതരും വേണ്ടത്ര തൊഴിലില്ലാത്തവരും പട്ടിണി അനുഭവിക്കുന്നവരും അവിദഗ്ധ തൊഴിലാളികളും ദിവസവേതനക്കാരും സാധാരണ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടിയേറ്റക്കാരും അഭയാർത്ഥികളുമായ തൊഴിലാളികളും അപകടകരവും മോശവും തരം താഴ്ന്നതുമെന്ന് പൊതുവെ കരുതപ്പെടുന്നതായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായ അസംഖ്യം ആളുകളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഈ പട്ടിക നീളാം. മോശം സാഹചര്യങ്ങളിലുള്ള ഈ ആളുകൾ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുകയും അവരുടെ മാനവാന്തസ് നിരന്തരം ചവിട്ടിമെതിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ പ്രത്യേക പ്രശ്നങ്ങൾക്കും തന്റെ പക്കൽ പരിഹാരമില്ലെന്ന് സഭയ്ക്ക് ഭരണകൂടങ്ങളുമായും സമൂഹങ്ങളുമായുമുള്ള സംഭാഷണത്തിൽ നിന്ന് നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമാധാനത്തിന്റെ സുവിശേഷം ഘോഷിക്കുന്നത് തുടരാനും ഈ മഹത്തായ സാർവത്രിക നന്മ, സാമൂഹ്യ നീതിയാൽ പോഷിതമായ സമാധാനമെന്ന ദാനം സംരക്ഷിക്കുന്നതിന് സകല ദേശീയ അന്തർദേശീയ അധികാരികളുമായി സഹകരിക്കാനും അവൾ പ്രതിജ്ഞാബദ്ധയാണ്. സ്വാർത്ഥതയും വലിച്ചെറിയൽ സംസ്കാരവും ആധിപത്യം പുലർത്തുന്ന ഒരു ജീവിത രീതിയിൽ അന്തർലീനമായിരിക്കുന്ന അപകട സാധ്യതകളിലേക്കും അനന്തരഫലങ്ങളിലേക്കും ഏതാനും വർഷങ്ങൾക്കു മുമ്പ് ലോക ജനജീവിതത്തെ സ്തംഭനാവസ്ഥയിലാക്കിയ COVID-19 മഹാമാരി വെളിച്ചം വീശിയത് അനുസ്മരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ആ പകർച്ചവ്യാധി നമ്മുടെ മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പ് വെച്ചു. ഒന്നുകിൽ നമ്മൾ ഇതുവരെ പിന്തുടർന്ന പാതയിൽ തുടരുക, അല്ലെങ്കിൽ ഒരു പുതിയ പാതയിൽ മുന്നേറുക. അതുകൊണ്ട് തൊഴിൽ വിപണിയിൽ പാർശ്വവത്കരിക്കപ്പെട്ടവർ സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള ഏതൊരു രാഷ്ട്രീയ ചർച്ചകളിലും എപ്പോഴും നമ്മുടെ ഹൃദയ മനസ്സുകളിൽ മുൻനിരയിൽ ആയിരിക്കണം. അത് നിർണായകമാണ്. അവരുടെ അനുഭവങ്ങളുടെ യാഥാർത്ഥ്യം നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തണം. അതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സുരക്ഷിതമായ സമാധാനം കൈവരിക്കാൻ നാം എടുക്കുന്ന ഏതൊരു തീരുമാനത്തിലും പൂർണ്ണവും സജീവവുമായ പങ്കാളികളായി അവരെ ഉൾപ്പെടുത്തുക എന്നത്. പ്രായോഗികമായി സാമൂഹ്യ നീതിക്കായുള്ള അന്വേഷണം ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾക്കെതിരായ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുന്നു. അതായത് അസമത്വത്തിനും തൊഴിൽ, ഭൂമി, പാർപ്പിടം എന്നിവയുടെ അഭാവത്തിനുമെതിരെ പോരാടുക. സാമൂഹികവും തൊഴിൽപരവുമായ അവകാശങ്ങൾ നിഷേധിക്കുന്നവർക്കെതിരെ അപരന്റെ ഔന്നത്യം കവർന്നെടുക്കുന്നതിലേക്ക് നയിക്കുന്ന സംസ്കാരത്തിനെതിരെ പോരാടുക. ഈ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് സാമ്പത്തികവും സാമൂഹികവുമായ സൂചകങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ഒരു ലഘൂകൃത സങ്കല്പത്തിന് നാം വശം വതരാകാതിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറിച്ച് അത് മാനവാന്തസ്, ഐക്യദാർഢ്യം, കീഴ്ഘടകങ്ങൾക്ക് നിർണയനാവകാശം നൽകൽ എന്നീ ത്രിതല മൂലക്കല്ലുകളിന്മേൽ ആയിരിക്കണം നിലകൊള്ളേണ്ടത്. വിശുദ്ധ രണ്ടാം ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സഭയുടെ എല്ലാ സാമൂഹിക സിദ്ധാന്തങ്ങളുടെയും മാർഗനിർദ്ദേശ തത്വം മനുഷ്യവ്യക്തിയെയും അവന്റെ അദ്വിതീയ മൂല്യത്തെയും കുറിച്ചുള്ള ശരിയായ വീക്ഷണമാണ്. ദൈവം സ്വന്തം ഛായയും സാദൃശ്യവും മനുഷ്യനിൽ പതിച്ചു. അവന് സമാനതകളില്ലാത്ത ഒരു മഹത്വം പ്രദാനം ചെയ്തു. ഫലത്തിൽ മനുഷ്യൻ സ്വന്തം പ്രവൃത്തിയിലൂടെ നേടിയെടുക്കുന്ന അവകാശങ്ങൾക്കപ്പുറം അവൻ ചെയ്യുന്ന ഏതൊരു ജോലിക്കും അവകാശങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അവ പ്രവഹിക്കുന്നത് ഒരു വ്യക്തിയെന്ന നിലയിൽ അവനുള്ള സത്താപരമായ അന്തസ്സിൽ നിന്നാണ്. ഈ മൗലിക മൂലക്കല്ല് എല്ലാ വ്യക്തികളുടെയും ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള മൗലികാവകാശങ്ങളുടെയും ക്ഷേമത്തിൻ്റെയും സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്നു. ഗർഭം ധരിക്കപ്പെടുന്ന നിമിഷം മുതൽ സ്വാഭാവിക മരണം വരെ ഓരോ വ്യക്തിയുടെയും അന്തർലീനമായ അന്തസ്സിനെ വ്യക്തികളും സമൂഹങ്ങളും ആദരിക്കണമെന്നും സകലരുടെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിനായി പ്രവർത്തിക്കണമെന്നും ഇത് ആവശ്യപ്പെടുന്നു. സാമൂഹ്യ നീതിയിൽ അന്തർലീനമായിരിക്കുന്ന രണ്ടാമത്തെ ഘടകം ഐക്യദാർഢ്യമാണ്. അതാണ് എല്ലാ മനുഷ്യരുടെയും പരസ്പര ബന്ധവും പരസ്പരാശ്രിതത്വവും ഊന്നിപ്പറയുന്ന തത്വം. ആധികാരിക ബന്ധങ്ങൾക്കുള്ള ഘടനയാണിത്. പരസ്പരം ഉത്തരവാദിത്വ ബോധവും കരുതലും പുലർത്താൻ ഇതാവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദുർബലർ അല്ലെങ്കിൽ അനീതി അനുഭവിക്കുന്നവർ എന്നിവരുടെ കാര്യത്തിൽ തങ്ങളുടെ ക്ഷേമം മറ്റുള്ളവരുടെ ക്ഷേമവുമായി ഇഴചേർന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും എല്ലാവർക്കും വേണ്ടി നീതിയും സമത്വവും മനുഷ്യാവകാശങ്ങളും പരിപോഷിപ്പിക്കുന്നതിലൂടെ പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കാനും വ്യക്തികളെയും സമൂഹങ്ങളെയും ഐക്യദാർഢ്യം ആഹ്വാനം ചെയ്യുന്നു. വിവേചനം, ദാരിദ്ര്യം, അക്രമം അല്ലെങ്കിൽ അനീതി എന്നിവ നേരിടുന്നവർക്കൊപ്പം സജീവമായി നിൽക്കുകയും അവർക്കായി വാദിക്കുകയും ചെയ്യുകയെന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്നു. ത്രിതല മൂലക്കല്ലുകളിൽ അവസാനത്തേത് കീഴ്ഘടകങ്ങൾക്ക് നിർണയനാവകാശം നൽകലാണ്. ഇത് അധികാരവും തീരുമാനമെടുക്കാനുള്ള അവകാശവും സമുചിതം വീതിച്ചു നൽകുന്നതിലേക്ക് നയിക്കുന്ന തത്വമാണ്. ഇത് തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും സ്വാതന്ത്ര്യത്തെ പരിപോഷിപ്പിക്കുന്നു. അതേസമയം ആവശ്യമായി വരുന്ന പക്ഷം ഉന്നത സ്ഥാപനങ്ങളും അധികാരികളും പിന്തുണയും സഹായവും പ്രദാനം ചെയ്യുന്നു. ഇത് അധികാര കേന്ദ്രീകരണം തടയാൻ ശ്രമിക്കുകയും സ്വന്തം ഭാഗധേയം നിർണയിക്കുന്നതിൽ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ശാക്തീകരണത്തിനും പങ്കാളിത്തത്തിനും പിന്തുണയേകുകയും ചെയ്യുന്നു. മാനവാന്തസ്, ഐക്യദാർഢ്യം, കീഴ്ഘടകങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ എന്നീ മൂന്ന് തത്വങ്ങളും സംയോജിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പൊതുനന്മ ആധിപത്യം പുലർത്തുന്നതും നീതിയും അനുകമ്പയും പുലരുന്നതും എല്ലാവർക്കും വേണ്ടി സാമൂഹ്യനീതി തഴച്ചു വളരുന്നതുമാക്കി ലോകത്തെ മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലിയോ 14-ാമൻ എന്ന നാമം സ്വീകരിച്ചത് സാമൂഹ്യനീതിക്കായുള്ള സഭയുടെ പ്രതിബദ്ധതയ്ക്ക് സ്ഥിരീകരണം നൽകുന്നതാണ്. കത്തോലിക്ക സഭയുടെ സാമൂഹ്യനീതിബോധം റേരും നോവാരും എന്ന ചാക്രിക ലേഖനത്തിലൂടെ ലോകത്തിനു മുന്നിൽ സുവ്യക്തം അവതരിപ്പിച്ചത് ലിയോ 13-ാമൻ പാപ്പയാണ്. സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള തന്റെ അവബോധം ലിയോ 14-ാമൻ പാപ്പ ഭക്ഷ്യകൃഷി സംഘടനയ്ക്ക് ജൂൺ 30-ന് തിങ്കളാഴ്ച നൽകിയ സന്ദേശത്തിൽ പ്രസ്പഷ്ടമാക്കിയിട്ടുണ്ട്. നരകുലത്തിന് മുഴുവൻ ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ഭൂമിക്ക് കഴിയുമെന്നിരിക്കെ ഇപ്പോഴും അനേകം നാടുകളിൽ പട്ടിണിയും പോഷണവൈകല്യവും വ്യാപകമാണെന്നത് ഖേദകരവും ലജ്ജാകരവുമാണെന്ന് പാപ്പ സന്ദേശത്തിൽ പറയുന്നു. സാധാരണ പൌരന്മാർ ദാരിദ്ര്യത്താൽ തളരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അഴിമതിയും ശിക്ഷാഭീതിയില്ലായ്മയും മൂലം തടിച്ചു കൊഴുക്കുകയാണെന്നും പാപ്പ കുറ്റപ്പെടുത്തുന്നു. പട്ടിണിയെ പരാജയപ്പെടുത്തുന്നതിനുള്ള താക്കോൽ അത്യാർത്ഥിയോടെ എല്ലാം ശേഖരിച്ചു കൂട്ടുന്നതിനേക്കാൾ പങ്കിടുന്നതിലാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പാപ്പായുടെ ഈ വാക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് സാമൂഹ്യ അനീതിക്കെതിരെ പോരാടുകയും സാമൂഹ്യ നീതി വാഴുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യാനുള്ള പാപ്പായുടെ പ്രതിബദ്ധതയാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹ്യനീതിയെ അധികരിച്ചുള്ള ചില ചിന്തകൾ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. ആധുനിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ ഒരുമിച്ച് അഭിമുഖീകരിക്കാനുള്ള ക്രൈസ്തവരുടെ വിളി സുവിശേഷാത്മകമാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ പത്രോസ് പൗലോസ് ലിഹന്മാരുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് സഭയിലെ ഐക്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജൂൺ 29 തീയതി ഉച്ചയ്ക്ക് വത്തിക്കാനിൽ മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ ഉദ്ബോധിപ്പിച്ചതിന്റെയും ജൂൺ 30 ചൊവ്വാഴ്ച കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിന്റെ പ്രതിനിധി സംഘത്തിന് കൂടിക്കാഴ്ച അനുവദിച്ചതിന്റെയും പശ്ചാത്തലത്തിലാണ് ജൂൺ 30 ഇത്തരമൊരു സന്ദേശം സാമൂഹ്യമാധ്യമമായ എക്സിലൂടെ പരിശുദ്ധപിതാവ് പങ്കുവച്ചത്. എല്ലാ മനുഷ്യരുടെയും പ്രത്യേകിച്ച് ദുർബലരുടെയും ദരിദ്രരുടെയും ജീവിതാന്തസ്സുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമനുസരിച്ചായിരിക്കും നമ്മുടെ വർത്തമാന ഭാവികാലങ്ങൾ നിർണയിക്കപ്പെടുകയെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രൈസ്തവർക്കിടയിലുണ്ടാകേണ്ട അനുരഞ്ജനത്തിന്റെയും സഹകരണത്തിന്റെയും ആവശ്യത്തെക്കുറിച്ച് എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിൽ നിന്നെത്തിയ സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പാപ്പ പ്രത്യേകം പരാമർശിച്ചിരുന്നു. തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരുടെ തിരുനാളുകളോടനുബന്ധിച്ച് കത്തോലിക്കാ സഭയും എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റും നടത്തിവരുന്ന പതിവ് സന്ദർശനങ്ങളുടെ ഭാഗമായി ജൂൺ 27 മുതൽ ജൂലൈ 1 വരെ പാത്രിയാർക്കേറ്റിന്റെ ഒരു 3-അംഗ പ്രതിനിധി സംഘം വത്തിക്കാനിൽ വിവിധ കൂടിക്കാഴ്ചകൾ നടത്തിയതായി ജൂലൈ 1 തീയതി പുറത്തുവിട്ട ഒരു കുറിപ്പിലൂടെ ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അറിയിച്ചു. എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിന്റെ പ്രതിനിധികളായി ഇത്തവണയെത്തിയത് പാത്രിയാർക്കേറ്റിലെ കത്തോലിക്കാ സഭയുമായുള്ള ബന്ധത്തിനായുള്ള സിനഡൽ കമ്മീഷൻ പ്രസിഡന്റ് മിത്രാപോലിത്ത ആർച്ച് ബിഷപ്പ് എമ്മാനുവേൽ അദമാക്കീസ്, ഫാദർ എത്തിയോസ്, പാത്രിയാർക്കൽ ഡീക്കൻ അന്തോലിയോസ് എന്നിവരാണ്. ജൂൺ 29 ലിയോ 14 പാപ്പ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ അർപ്പിച്ച വിശുദ്ധബലിയിൽ സന്നിഹിതരായിരുന്ന ഈ സംഘത്തിന് ജൂൺ 30 ചൊവ്വാഴ്ച പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ചിരുന്നു. സഭയിൽ വീണ്ടുമൊരു ഭിന്നിപ്പിനു കാരണമായി പത്താം പിയൂസിന്റെ പേരിലുള്ള പാരമ്പര്യവാദികളായ കത്തോലിക്കാ പുരോഹിതരുടെ അന്താരാഷ്ട്ര സമൂഹം പരിശുദ്ധപിതാവിന്റെ അനുമതി കൂടാതെയും മുന്നറിയിപ്പുകൾ അവഗണിച്ചും 4 മെത്രാന്മാരായി വാഴിച്ചു. ബിഷപ്പ് ദെ ഗലറേത്തയുടെ മുഖ്യകാർമികത്വത്തിൽ നടന്ന മിത്രാഭിഷേക ചടങ്ങിൽ ബിഷപ്പ് ഫെല്ല സഹകാർമികത്വം വഹിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അറിയിക്കപ്പെട്ടിരുന്ന ഈ ചടങ്ങുകളുമായി മുന്നോട്ടു പോകരുതെന്നും അനുമതിയില്ലാതെ മിത്രാഭിഷേകം നടത്തരുതെന്നും ഇത് കർത്താവിന്റെ തിരുസഭയിൽ വിള്ളലുണ്ടാക്കുന്ന പ്രവൃത്തിയാണെന്നും ലിയോ 14 പാപ്പയും വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവേൽ ഫെർണാണ്ടസും പലവരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാനോനിക നിയമമനുസരിച്ച് പാപ്പായുടെ അനുമതിയില്ലാതെ മിത്രാഭിഷേകം നടത്തുന്നത് സഭയിൽ നിന്നുള്ള സ്വയം പുറത്താകലിന് കാരണമാകും. വെനിസ്വേലയിൽ ദുരിതമനുഭവിക്കുന്ന ജനത്തിന് കൈത്താങ്ങായി 47 ടൺ മാനവിക സഹായമെത്തിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമ നിധി യൂണിസെഫ്. ജൂൺ 24 ബുധനാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 6 രാജ്യത്തിന്റെ വടക്കുഭാഗത്തുണ്ടായ വലിയ 2 ഭൂകമ്പങ്ങൾ മൂലം 100,000 മരണമടയുകയും 1,000,000 പരിക്കേൽക്കുകയും 10,000,000 ഭവനരഹിതരാകുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സഹായമെത്തിക്കാൻ യുണിസെഫ് നടപടികൾ സ്വീകരിച്ചത്. ഭൂകമ്പമുണ്ടായ പ്രധാന കേന്ദ്രമായ ഗ്വൈര സംസ്ഥാനത്തുൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലായി ഏകദേശം 700,000 കുട്ടികൾക്ക് മാനവിക സഹായം ആവശ്യമാണെന്നാണ് കണക്കാക്കുന്നത്. സാന്തജീദിയോ സംഘടന, ഇറ്റലിയിലെ മിത്രാൻ സമിതി, ഇറ്റലിയുടെ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ സൊമാലിയ, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 27 അഭയാർത്ഥികളെ ഇറ്റലിയിലേക്കെത്തിച്ചു. അദീസബേബയിൽ നിന്ന് ജൂലൈ 1 ബുധനാഴ്ച രാവിലെ റോമിലെ ഫിമിച്ചീനയിലുള്ള ലിയോണാർഡോ ദാവിഞ്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്യോപ്യൻ എയർലൈൻസ് വിമാനത്തിലെത്തിച്ച ഇവർക്ക് ഇറ്റലിയിലെ വിവിധ പ്രവിശ്യകളിലായി അഭയമേകുമെന്ന് സംഘടന വിശദീകരിച്ചു. എത്യോപ്യയിലുള്ള വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞുവരവെയാണ് പ്രായപൂർത്തിയാകാത്ത 12 പേരുൾപ്പെടെയുള്ള ഈ സംഘത്തെ മാനവിക ഇടനാഴികൾ വഴി ഇറ്റലിയിലേക്കെത്തിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ബുധനാഴ്ചകളിൽ വത്തിക്കാനിൽ അനുവദിച്ചിരുന്ന പൊതുകൂടിക്കാഴ്ചാ സമ്മേളനങ്ങൾ വേനലവധി മൂലം ജൂലൈ മാസത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഓഗസ്റ്റ് 5 പാപ്പ അടുത്ത പൊതുകൂടിക്കാഴ്ച അനുവദിക്കുക.
3: പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.
4: ഇനി സാമൂഹ്യ നീതിയെ അധികരിച്ചുള്ള ഏതാനും ചിന്തകൾ കേൾക്കാം. നമ്മെ വിട്ടുപോയ ഫ്രാൻസിസ് പാപ്പ സാമൂഹ്യ നീതിയെക്കുറിച്ച് പങ്കുവച്ചിട്ടുള്ള ഏതാനും ചിന്തകൾ കേൾക്കാം. സാമൂഹ്യ നീതിയുടെ അഭാവം സമൂഹത്തിലും ലോകമെമ്പാടും പ്രതിഷേധ പ്രകടനങ്ങളിൽ തുടങ്ങി സായുധ സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ വരെയുള്ള ദുരന്തങ്ങളിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുന്ന അപകടം ഉണ്ടെന്ന് നമുക്കറിയാം. മനുഷ്യോചിതമല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിയിടപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന വ്യാവസായിക തൊഴിലാളികളുടെ മോശം അവസ്ഥകളെ മറികടക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സാമൂഹ്യ നീതി എന്ന പദം 19 കത്തോലിക്ക തത്വചിന്തകരും ദൈവശാസ്ത്രജ്ഞരും ആദ്യമായി പ്രയോഗിച്ചത് എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. ആ കാലഘട്ടാനന്തരം ലോകം വലിയ തോതിൽ മാറിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യ നീതി വിശിഷ്യ തൊഴിലിടങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഏതൊരു യത്നത്തെയും പിന്തുണയ്ക്കാൻ പരിശുദ്ധ സിംഹാസനം കൈവശമുള്ള വിഭവങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ലഭ്യമാക്കിക്കൊണ്ടും സർവോപരി സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ പങ്കുവച്ചുകൊണ്ടും പ്രതിജ്ഞാബദ്ധമാണെന്ന വസ്തുതയും പാപ്പ എടുത്തു പറയുന്നു. നിരവധി സംഘർഷങ്ങളാലും ചാഞ്ചല്യങ്ങളാലും നിറഞ്ഞ നിലവിലെ ഭൗമ രാഷ്ട്രതന്ത്രപരങ്ങളായ സാഹചര്യം പരിഗണിക്കുമ്പോൾ സാമൂഹിക നീതിക്കായുള്ള ആഗോള സഖ്യത്തിന് സമാധാനം സംവർദ്ധകമാക്കുന്നതിന് സംഭാവന നൽകാൻ കഴിയും. കാരണം നീതിയോടുള്ള പ്രതിബദ്ധത ആധുനിക ലോകത്തിന്റെ സമാധാനത്തോടുള്ള പ്രതിബദ്ധതയുമായി ഉറ്റ ബന്ധമുള്ളതായിരിക്കണമെന്ന് തീർച്ചയായും സഭയുടെ പ്രബോധനങ്ങളെ കോർത്തിണക്കുന്ന പൊതുവായ തന്തു സ്ഥിരീകരിക്കുന്നു. സത്യാധിഷ്ഠിതമായ നീതിയിൽ കെട്ടിപ്പടുക്കപ്പെട്ടതും സ്നേഹത്താൽ പോഷിതവും സജീവമാക്കപ്പെട്ടതും സ്വാതന്ത്ര്യത്തിൽ പ്രാവർത്തികമാക്കപ്പെട്ടതുമായ ശാന്തിക്കായി വിശുദ്ധ യോഹന്നാൻ 23 പാപ്പ അഭ്യർത്ഥിച്ച പാച്ചമിൻറ്റേറിസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീക്ഷണങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ സവിശേഷ പ്രസക്തി കൈവരിക്കുന്നു. ദൗർഭാഗ്യവശാൽ എല്ലാവർക്കും സാമൂഹ്യ നീതി ഉറപ്പേകുന്ന സമാധാനം എന്ന ഈ ദർശനം അടിക്കടി സാമ്പത്തിക താൽപ്പര്യങ്ങളുടെയോ വിവേചനരഹിതമായ ചൂഷണത്തിന്റെയോ പിടിയിലമരുന്ന ദുർബലരും നിസ്സഹായരുമായ ദശലക്ഷങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഭാവനാസൃഷ്ടിയായി അവശേഷിക്കുന്നുവെന്ന് തോന്നുന്നു. തൊഴിൽരഹിതരും വേണ്ടത്ര തൊഴിലില്ലാത്തവരും പട്ടിണി അനുഭവിക്കുന്നവരും അവിദഗ്ധ തൊഴിലാളികളും ദിവസവേതനക്കാരും സാധാരണ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടിയേറ്റക്കാരും അഭയാർത്ഥികളുമായ തൊഴിലാളികളും അപകടകരവും മോശവും തരം താഴ്ന്നതുമെന്ന് പൊതുവെ കരുതപ്പെടുന്നതായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായ അസംഖ്യം ആളുകളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഈ പട്ടിക നീളാം. മോശം സാഹചര്യങ്ങളിലുള്ള ഈ ആളുകൾ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുകയും അവരുടെ മാനവാന്തസ് നിരന്തരം ചവിട്ടിമെതിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ പ്രത്യേക പ്രശ്നങ്ങൾക്കും തന്റെ പക്കൽ പരിഹാരമില്ലെന്ന് സഭയ്ക്ക് ഭരണകൂടങ്ങളുമായും സമൂഹങ്ങളുമായുമുള്ള സംഭാഷണത്തിൽ നിന്ന് നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമാധാനത്തിന്റെ സുവിശേഷം ഘോഷിക്കുന്നത് തുടരാനും ഈ മഹത്തായ സാർവത്രിക നന്മ, സാമൂഹ്യനീതിയാൽ പോഷിതമായ സമാധാനമെന്ന ദാനം സംരക്ഷിക്കുന്നതിന് സകല ദേശീയ അന്തർദേശീയ അധികാരികളുമായി സഹകരിക്കാനും അവൾ പ്രതിജ്ഞാബദ്ധയാണ്. സ്വാർത്ഥതയും വലിച്ചെറിയൽ സംസ്കാരവും ആധിപത്യം പുലർത്തുന്ന ഒരു ജീവിത രീതിയിൽ അന്തർലീനമായിരിക്കുന്ന അപകട സാധ്യതകളിലേക്കും അനന്തരഫലങ്ങളിലേക്കും ഏതാനും വർഷങ്ങൾക്കു മുമ്പ് ലോകജനജീവിതത്തെ സ്തംഭനാവസ്ഥയിലാക്കിയ COVID-19 മഹാമാരി വെളിച്ചം വീശിയത് അനുസ്മരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ആ പകർച്ചവ്യാധി നമ്മുടെ മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പ് വെച്ചു. ഒന്നുകിൽ നമ്മൾ ഇതുവരെ പിന്തുടർന്ന പാതയിൽ തുടരുക, അല്ലെങ്കിൽ ഒരു പുതിയ പാതയിൽ മുന്നേറുക. അതുകൊണ്ട് തൊഴിൽ വിപണിയിൽ പാർശ്വവത്കരിക്കപ്പെട്ടവർ സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള ഏതൊരു രാഷ്ട്രീയ ചർച്ചകളിലും എപ്പോഴും നമ്മുടെ ഹൃദയ മനസ്സുകളിൽ മുൻനിരയിൽ ആയിരിക്കണം. അത് നിർണായകമാണ്. അവരുടെ അനുഭവങ്ങളുടെ യാഥാർത്ഥ്യം നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തണം. അതിനേക്കാൾ പ്രധാനമാണ്, നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സുരക്ഷിതമായ സമാധാനം കൈവരിക്കാൻ നാം എടുക്കുന്ന ഏതൊരു തീരുമാനത്തിലും പൂർണ്ണവും സജീവവുമായ പങ്കാളികളായി അവരെ ഉൾപ്പെടുത്തുക എന്നത്. പ്രായോഗികമായി സാമൂഹ്യനീതിക്കായുള്ള അന്വേഷണം ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾക്കെതിരായ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുന്നു. അതായത് അസമത്വത്തിനും തൊഴിൽ, ഭൂമി, പാർപ്പിടം എന്നിവയുടെ അഭാവത്തിനുമെതിരെ പോരാടുക. സാമൂഹികവും തൊഴിൽപരവുമായ അവകാശങ്ങൾ നിഷേധിക്കുന്നവർക്കെതിരെ അപരന്റെ ഔന്നത്യം കവർന്നെടുക്കുന്നതിലേക്ക് നയിക്കുന്ന സംസ്കാരത്തിനെതിരെ പോരാടുക. ഈ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് സാമ്പത്തികവും സാമൂഹികവുമായ സൂചകങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ഒരു ലഘൂകൃത സങ്കല്പത്തിന് നാം വശം വതരാകാതിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറിച്ച് അത് മാനവാന്തസ്, ഐക്യദാർഢ്യം, കീഴ്ഘടകങ്ങൾക്ക് നിർണയനാവകാശം നൽകൽ എന്നീ ത്രിതല മൂലക്കല്ലുകളിന്മേൽ ആയിരിക്കണം നിലകൊള്ളേണ്ടത്. വിശുദ്ധ രണ്ടാം ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സഭയുടെ എല്ലാ സാമൂഹിക സിദ്ധാന്തങ്ങളുടെയും മാർഗനിർദ്ദേശ തത്വം മനുഷ്യവ്യക്തിയെയും അവന്റെ അദ്വിതീയ മൂല്യത്തെയും കുറിച്ചുള്ള ശരിയായ വീക്ഷണമാണ്. ദൈവം സ്വന്തം ഛായയും സാദൃശ്യവും മനുഷ്യനിൽ പതിച്ചു. അവന് സമാനതകളില്ലാത്ത ഒരു മഹത്വം പ്രദാനം ചെയ്തു. ഫലത്തിൽ മനുഷ്യൻ സ്വന്തം പ്രവൃത്തിയിലൂടെ നേടിയെടുക്കുന്ന അവകാശങ്ങൾക്കപ്പുറം അവൻ ചെയ്യുന്ന ഏതൊരു ജോലിക്കും അവകാശങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അവ പ്രവഹിക്കുന്നത് ഒരു വ്യക്തിയെന്ന നിലയിൽ അവനുള്ള സത്താപരമായ അന്തസ്സിൽ നിന്നാണ്. ഈ മൗലിക മൂലക്കല്ല് എല്ലാ വ്യക്തികളുടെയും ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള മൗലികാവകാശങ്ങളുടെയും ക്ഷേമത്തിൻ്റെയും സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്നു. ഗർഭം ധരിക്കപ്പെടുന്ന നിമിഷം മുതൽ സ്വാഭാവിക മരണം വരെ ഓരോ വ്യക്തിയുടെയും അന്തർലീനമായ അന്തസ്സിനെ വ്യക്തികളും സമൂഹങ്ങളും ആദരിക്കണമെന്നും സകലരുടെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിനായി പ്രവർത്തിക്കണമെന്നും ഇത് ആവശ്യപ്പെടുന്നു. സാമൂഹ്യനീതിയിൽ അന്തർലീനമായിരിക്കുന്ന രണ്ടാമത്തെ ഘടകം ഐക്യദാർഢ്യമാണ്. അതാണ് എല്ലാ മനുഷ്യരുടെയും പരസ്പര ബന്ധവും പരസ്പരാശ്രിതത്വവും ഊന്നിപ്പറയുന്ന തത്വം. ആധികാരിക ബന്ധങ്ങൾക്കുള്ള ഘടനയാണിത്. പരസ്പരം ഉത്തരവാദിത്വ ബോധവും കരുതലും പുലർത്താൻ ഇതാവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദുർബലർ അല്ലെങ്കിൽ അനീതി അനുഭവിക്കുന്നവർ എന്നിവരുടെ കാര്യത്തിൽ തങ്ങളുടെ ക്ഷേമം മറ്റുള്ളവരുടെ ക്ഷേമവുമായി ഇഴചേർന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും എല്ലാവർക്കും വേണ്ടി നീതിയും സമത്വവും മനുഷ്യാവകാശങ്ങളും പരിപോഷിപ്പിക്കുന്നതിലൂടെ പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കാനും വ്യക്തികളെയും സമൂഹങ്ങളെയും ഐക്യദാർഢ്യം ആഹ്വാനം ചെയ്യുന്നു. വിവേചനം, ദാരിദ്ര്യം, അക്രമം അല്ലെങ്കിൽ അനീതി എന്നിവ നേരിടുന്നവർക്കൊപ്പം സജീവമായി നിൽക്കുകയും അവർക്കായി വാദിക്കുകയും ചെയ്യുകയെന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്നു. ത്രിതല മൂലക്കല്ലുകളിൽ അവസാനത്തേത് കീഴ്ഘടകങ്ങൾക്ക് നിർണയനാവകാശം നൽകലാണ്. ഇത് അധികാരവും തീരുമാനമെടുക്കാനുള്ള അവകാശവും സമുചിതം വീതിച്ചു നൽകുന്നതിലേക്ക് നയിക്കുന്ന തത്വമാണ്. ഇത് തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും സ്വാതന്ത്ര്യത്തെ പരിപോഷിപ്പിക്കുന്നു. അതേസമയം ആവശ്യമായി വരുന്ന പക്ഷം ഉന്നത സ്ഥാപനങ്ങളും അധികാരികളും പിന്തുണയും സഹായവും പ്രദാനം ചെയ്യുന്നു. ഇത് അധികാര കേന്ദ്രീകരണം തടയാൻ ശ്രമിക്കുകയും സ്വന്തം ഭാഗധേയം നിർണയിക്കുന്നതിൽ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ശാക്തീകരണത്തിനും പങ്കാളിത്തത്തിനും പിന്തുണയേകുകയും ചെയ്യുന്നു. മാനവാന്തസ്, ഐക്യദാർഢ്യം, കീഴ്ഘടകങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ എന്നീ മൂന്ന് തത്വങ്ങളും സംയോജിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പൊതുനന്മ ആധിപത്യം പുലർത്തുന്നതും നീതിയും അനുകമ്പയും പുലരുന്നതും എല്ലാവർക്കും വേണ്ടി സാമൂഹ്യനീതി തഴച്ചു വളരുന്നതുമാക്കി ലോകത്തെ മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലിയോ 14-ാമൻ എന്ന നാമം സ്വീകരിച്ചത് സാമൂഹ്യനീതിക്കായുള്ള സഭയുടെ പ്രതിബദ്ധതയ്ക്ക് സ്ഥിരീകരണം നൽകുന്നതാണ്. കത്തോലിക്ക സഭയുടെ സാമൂഹ്യനീതി ബോധം റേരും നോവാരും എന്ന ചാക്രിക ലേഖനത്തിലൂടെ ലോകത്തിനു മുന്നിൽ സുവ്യക്തം അവതരിപ്പിച്ചത് ലിയോ 13-ാമൻ പാപ്പയാണ്. സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള തന്റെ അവബോധം ലിയോ 14-ാമൻ പാപ്പ ഭക്ഷ്യകൃഷി സംഘടനയ്ക്ക് ജൂൺ 30-ന് തിങ്കളാഴ്ച നൽകിയ സന്ദേശത്തിൽ പ്രസ്പഷ്ടമാക്കിയിട്ടുണ്ട്. നരകുലത്തിന് മുഴുവൻ ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ഭൂമിക്ക് കഴിയുമെന്നിരിക്കെ ഇപ്പോഴും അനേകം നാടുകളിൽ പട്ടിണിയും പോഷണവൈകല്യവും വ്യാപകമാണെന്നത് ഖേദകരവും ലജ്ജാകരവുമാണെന്ന് പാപ്പ സന്ദേശത്തിൽ പറയുന്നു. സാധാരണ പൌരന്മാർ ദാരിദ്ര്യത്താൽ തളരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അഴിമതിയും ശിക്ഷാഭീതിയില്ലായ്മയും മൂലം തടിച്ചു കൊഴുക്കുകയാണെന്നും പാപ്പ കുറ്റപ്പെടുത്തുന്നു. പട്ടിണിയെ പരാജയപ്പെടുത്തുന്നതിനുള്ള താക്കോൽ അത്യാർത്ഥിയോടെ എല്ലാം ശേഖരിച്ചു കൂട്ടുന്നതിനേക്കാൾ പങ്കിടുന്നതിലാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പാപ്പായുടെ ഈ വാക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് സാമൂഹ്യ അനീതിക്കെതിരെ പോരാടുകയും സാമൂഹ്യ നീതി വാഴുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യാനുള്ള പാപ്പായുടെ പ്രതിബദ്ധതയാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹ്യനീതിയെ അധികരിച്ചുള്ള ചില ചിന്തകൾ.

ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. വിശുദ്ധ പത്താംപിയൂസിന്റെ പൗരോഹിത്യ കൂട്ടായ്മയിലെ മിത്രാന്മാരായ അഭിവന്യ, അൽഫോൻസോ ദേ ഗലറേത്ത, ബെർണാർഡ് ഫെല്ല എന്നിവരും ജൂലൈ 1 പുതുതായി വാഴിക്കപ്പെട്ട മിത്രാന്മാരായ പാസ്കൽ ഷ്രൈബർ, മൈക്കിൾ ഗോൾഡെഡ്, മൈക്കിൾ പ്വാൻസീനെ ദുസിവ്രി, മാർക്ക് ഹാപ്പിയർ എന്നിവർ സഭയിൽ പിളർപ്പുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തിയായ പരിശുദ്ധപിതാവിന്റെ അനുമതി കൂടാതെയുള്ള മിത്രാഭിഷേക ചടങ്ങിൽ ഏർപ്പെട്ടതിനാൽ സഭയിൽ നിന്നുള്ള സ്വയം പുറത്താകലിന് ഈ പ്രവൃത്തിയാൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ഒപ്പിട്ട ഡിക്രി വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിലെ ഏകോണിൽ ജൂലൈ 1 നടന്ന മിത്രാഭിഷേക ചടങ്ങുകൾക്ക് 24 മണിക്കൂറുകൾക്കു ശേഷമാണ് ഡിക്കാസ്റ്ററി ഈ രേഖ പുറത്തുവിട്ടത്. ലിയോ 14 പാപ്പ പലവരു പ്രകടിപ്പിച്ച അഭിപ്രായത്തിന് എതിരായി ലെഫെബ്രിന്റെ സമൂഹമെടുത്ത തീരുമാനത്തിന്റെ ഫലമാണ് ദുഃഖകരമായ ഈ സംഭവം. വിശുദ്ധ പോൾ ആറാമൻ പാപ്പയുടെ കാലം മുതൽ അടുത്തിടെ വരെ വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയിൽ നടന്ന സംവാദങ്ങളിലൂടെ ആർച്ച് ബിഷപ്പ് മർസെൽ ലെഫെബ്ര് ആരംഭിച്ച സമൂഹത്തോട് ചേർന്നു നിൽക്കുന്നവരെ കത്തോലിക്കാ സഭയുമായുള്ള ഐക്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നിരവധിയായ ശ്രമങ്ങൾ സഭ നടത്തിയിരുന്നു. വിശുദ്ധ പത്താംപിയൂസിന്റെ പൗരോഹിത്യ കൂട്ടായ്മയിലെ സമർപ്പിത ശുശ്രൂഷകർ നടത്തുന്ന കൂദാശകൾ നിയമാനുസൃതമല്ലെന്നും അവർ നടത്തുന്ന കുമ്പസാരവും വിവാഹവും അസാധുവാണെന്നും പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കി. അതേസമയം പൂർണമായ കൂട്ടായ്മയിലേക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന ഏവരെയും കത്തോലിക്കാ സഭ സ്വീകരിക്കുമെന്നും പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. ലിയോ 14 പാപ്പ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ ഫ്രാൻസിസ്കോ പെദ്രോ ഉറേഗോയ്ക്ക് ജൂലൈ 2 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചതായി പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ പരിശുദ്ധപിതാവുമൊത്തു നടന്ന കൂടിക്കാഴ്ചയെ തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും പ്രസിഡന്റ് ഉറേഗോ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചകളിൽ ഇരുനേതൃത്വങ്ങളും പരിശുദ്ധ സിംഹാസനവും കൊളംബിയ റിപ്പബ്ലിക്കും തമ്മിലുള്ള നല്ല ബന്ധവും സമാധാനവും അനുരഞ്ജനവും ദേശീയ ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ രാജ്യത്തെ പ്രാദേശിക സഭയും രാഷ്ട്രവും തമ്മിലുള്ള ക്രിയാത്മകവും തുടർച്ചയുള്ളതുമായ സഹകരണവും ചർച്ചാവിഷയമായെന്നും പ്രസ് ഓഫീസ് വ്യക്തമാക്കി. കൊളംബിയയിലെയും തെക്കൻ അമേരിക്കൻ പ്രദേശങ്ങളിലെയും സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതിയും നിലവിൽ വിവിധയിടങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങൾ, രാജ്യത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അന്താരാഷ്ട്ര സംഘടിത കുറ്റകൃത്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയും ചർച്ചകളിൽ ഇടം പിടിച്ചുവെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. ദൈവത്തിന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധദാനമായ മനുഷ്യരുടെ ജീവനെ ബഹുമാനിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ. പാപ്പായുടെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല ജൂലൈ 2 വ്യാഴാഴ്ചയാണ് പദ്യരൂപത്തിലുള്ള ഇത്തരമൊരു സന്ദേശം പ്രസിദ്ധീകരിച്ചത്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും പൂർണതയിൽ ജീവിക്കാൻ വിളിച്ചതുമെന്ന് അനുസ്മരിക്കുന്ന പാപ്പ മനുഷ്യജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവതിരുമുഖം പ്രതിഫലിപ്പിക്കുന്ന ഒരു കൃപയാണ് മനുഷ്യരെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ അവസ്ഥകളിലും പ്രത്യേകിച്ച് ദുർബലമായ അവസ്ഥകളിൽ ജീവനെ ആർദ്രതയോടെ താങ്ങി നിർത്താനും സംരക്ഷിക്കാനും വേണ്ട കൃപയും മനോഭാവവും സ്വന്തമാക്കാൻ സാധിക്കുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. മനുഷ്യരോടുള്ള അവഗണന ഉള്ളിലുണ്ടാകാതിരിക്കാനും എല്ലായ്പ്പോഴും ജീവന്റെ മാർഗം തിരഞ്ഞെടുക്കാനും വേണ്ട കഴിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പാപ്പ തിരുസഭ ജീവനെ മാനിക്കുന്നതും ഏവരെയും സ്വാഗതം ചെയ്യുന്നതുമായ ഒരിടമായിരിക്കട്ടെയെന്നും ആശംസിക്കുന്നുണ്ട്. ക്രിസ്തുവിനെപ്പോലെയും അവന്റെ മാതൃകയിലും ജീവനെ സ്നേഹിക്കാൻ വേണ്ട കഴിവ് നൽകണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ നിയോഗം അവസാനിക്കുന്നത്. വിവിധ ഇന്റർവ്യൂകളും വീഡിയോകളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ റോമിൽ ചിലവഴിച്ച വർഷങ്ങളെക്കുറിച്ചും പരിശുദ്ധ പിതാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലിയോ ഇൻ റോം എന്ന പേരിലുള്ള ഒരു

0: വീഡിയോ വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡികാസ്റ്ററിയുടെ എഡിറ്റോറിയൽ വിഭാഗം പുറത്തിറക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനമായ മഞ്ഞീഫിക്ക ഉമാനിത്താസിന്റെ ആമുഖ ഭാഗത്തെ 1 മുതൽ 6 വരെയുള്ള ഖണ്ഡികകളെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസ് ഇന്ന് ലോകം മുഴുവൻ എല്ലാ മേഖലകളിലും ചർച്ചകൾക്ക് വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മാനവികതയുടെ പാത കണ്ടെത്തുന്നതിന് ഒരുമിച്ച് നടക്കുവാനും കേൾക്കുവാനും ഒരുമിച്ച് സംസാരിക്കുവാനുമുള്ള ക്ഷണമാണ് ഈ ചാക്രിക ലേഖനം മുൻപോട്ട് വയ്ക്കുന്നത്. 135 വർഷങ്ങൾക്ക് മുൻപ് തന്റെ മുൻഗാമിയായ ലിയോ 13-ാമൻ പാപ്പ ദ്രുതഗതിയിലുള്ള വ്യാവസായിക പരിവർത്തനം മൂലം തൊഴിലാളികളുടെയും അവരുടെ വേരോടെ പിഴുതെറിയപ്പെട്ട കുടുംബങ്ങളുടെയും ദാരിദ്ര്യാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രചിച്ച ചാക്രിക ലേഖനമാണ് റേരും നൊവാരും. വ്യാവസായിക വിപ്ലവം പോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളെയും സ്പർശിക്കുകയും മനുഷ്യ സഹവർത്തിത്വത്തെ രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധിയുടെ ഡിജിറ്റൽ വിപ്ലവമാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഈ തിരിച്ചറിവാണ് മഞ്ഞിഫിക്ക ഉമാനിതാസ് ജന്മം കൊള്ളുന്നതിന് കാരണമായത്. ഒരു യന്ത്രത്തിനും പകരം വയ്ക്കാൻ കഴിയാത്ത സ്നേഹം ഉള്ളിൽ പേർന്നവനാണ് ഓരോ വ്യക്തിയും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമഗ്ര കാഴ്ചപ്പാടിലൂടെ ബുദ്ധിയെ പൊതുനന്മയിലേക്ക് നയിക്കണം എന്നതാണ് പാപ്പ ഈ ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മാനവികത ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിതാസിലൂടെ ആഗോള സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഗൗരവമേറിയ ഒന്നാണ്. മനുഷ്യൻ തന്റെ ബുദ്ധിശക്തിയും സാങ്കേതിക വൈഭവവും ഉപയോഗിച്ച് പുതിയൊരു ബാബേൽ ഗോപുരം പണിയുവാൻ ശ്രമിക്കണോ, അതോ ദൈവവും മനുഷ്യനും ഐക്യത്തോടെ വസിക്കുന്ന സ്നേഹത്തിന്റെ നഗരം പണിയണമോ? ഈ ചോദ്യമാണ് പാപ്പ ലോകത്തിനു മുൻപിൽ വയ്ക്കുന്നത്. കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിയുവാനും മനുഷ്യന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഈ രേഖ ഡിജിറ്റൽ യുഗത്തിലെ സഭയുടെ പുതിയ വഴികാട്ടിയാണ്. ദൈവം സൃഷ്ടിച്ച മഹത്തായ മനുഷ്യലോകം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും മനുഷ്യൻ നേരിടുന്ന വലിയ ചോദ്യം നാം എങ്ങോട്ടു പോകുന്നു എന്നതാണ്. പഴയ നിയമത്തിലെ ബാബേൽ ഗോപുരം മനുഷ്യന്റെ അഹന്തയുടെയും ദൈവത്തെ വെല്ലുവിളിക്കുവാനുള്ള ശ്രമത്തിന്റെയും പ്രതീകമാണ്. ഇന്ന് ആധുനിക ലോകത്ത് നാം കെട്ടിപ്പടുക്കുന്ന സാങ്കേതിക സമുച്ചയങ്ങൾ മറ്റൊരു ബാബേൽ ഗോപുരമായി മാറുന്നുണ്ടോ എന്ന് നാം ആത്മപരിശോധന നടത്തണം. ഓരോ തലമുറയ്ക്കും തങ്ങളുടെ കാലഘട്ടത്തെ രൂപപ്പെടുത്തുവാനുള്ള വലിയ ദൗത്യമുണ്ട്. ചരിത്രത്തെ കേവലം സംഭവങ്ങളുടെ പരമ്പരയായി കാണാതെ ഓരോ വ്യക്തിയുടെയും അന്തസ്സ് കാത്തുസൂക്ഷിക്കപ്പെടുന്ന, നീതി നടപ്പിലാക്കപ്പെടുന്ന, സാഹോദര്യം പുലരുന്ന ഒരിടമായി മാറ്റുവാൻ നമുക്ക് കടമയുണ്ടെന്ന് പാപ്പ ഈ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നിരുന്നാലും ഓരോ കാലഘട്ടത്തിലും മനുഷ്യത്വഹീനവും നീതിരഹിതവുമായ ഒരു ലോകം പണിയപ്പെടുവാനുള്ള അപകടം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവിടെ ക്രൈസ്തവർ എന്ന നിലയിൽ നമ്മുടെ കടമയും പാപ്പ എടുത്തു പറയുന്നു. മനുഷ്യന് തന്റെ യഥാർത്ഥ മുഖച്ഛായ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ക്രൈസ്തവർ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനായി അവതരിച്ച വചനത്തിന്റെ രഹസ്യത്തിൽ മാത്രമേ മനുഷ്യന്റെ രഹസ്യാത്മകതയ്ക്ക് യഥാർത്ഥ വെളിച്ചം ലഭിക്കൂ എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിലൂടെയാണ് നാം വഴിയും സത്യവും ജീവനും കണ്ടെത്തുന്നത്. നമ്മുടെ മാനവികത അതിന്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത് ക്രിസ്തുവാകുന്ന മാതൃകയെ സ്വീകരിക്കുമ്പോഴാണ്. ഈ വിശ്വാസമാണ് അന്ധകാരം നിറഞ്ഞ ലോകത്തിന് വെളിച്ചമേകുന്നത്. ക്രിസ്തുവാകുന്ന ജീവനുള്ള കല്ലിന്മേൽ പടുത്തുയർത്തപ്പെട്ടവരാണ് വിശ്വാസികൾ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനവും സാന്നിധ്യവും ലോകത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. നന്മയ്ക്കായി മനുഷ്യൻ നടത്തുന്ന ഏത് ആത്മാർത്ഥമായ ശ്രമത്തെയും സ്വർഗസ്ഥനായ പിതാവ് അനുഗ്രഹിക്കും. ഈ വിശ്വാസമാണ് നീതിപൂർണമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ മറ്റുള്ളവരുമായി സഹകരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന എല്ലാവരുമായും സംവാദത്തിൽ ഏർപ്പെടുവാൻ സഭ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം കേവലം വാക്കുകളിൽ മാത്രമല്ല, ചരിത്രത്തിൽ ശക്തമായ ഇടപെടൽ കൊണ്ടും സഭ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന് തെല്ലും സംശയമില്ല. ലോകത്തിലെ സംഭവ വികാസങ്ങളിലും ചോദ്യങ്ങളിലും ആഗ്രഹങ്ങളിലും പങ്കുചേരാതെ സഭയൊരിക്കലും നിഷ്ക്രിയമായ മനോഭാവം സ്വീകരിച്ചിട്ടില്ല. പൊതുനന്മയ്ക്കും എല്ലാവർക്കും അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കുവാനും സഭ പുതിയ വഴികൾ തേടുന്നു. ഈ സംവാദ മനോഭാവം സഭയുടെ വിള്ളിയുടെ തന്നെ ഭാഗമാണ്. സഭ ദൈവവുമായുള്ള ഐക്യത്തിന്റെയും മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ഐക്യത്തിന്റെയും അടയാളവും ഉപകരണവുമാണ്. ലോകത്തെ മാറ്റിനിർത്തിക്കൊണ്ടല്ല, ലോകത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് സഭ തന്റെ ദൗത്യം നിർവഹിക്കുന്നത്. 1891 ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും അതിന്റെ 135-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ എത്രമാത്രം വികസിച്ചുവെന്ന് നാം കാണുന്നു. അക്കാലത്ത് സഭ ലൗകിക കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് വാദിച്ചവർക്ക് ലിയോ 13-ാമൻ ശക്തമായ മറുപടി നൽകിയതാണ് ഇന്നും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ആ ചാക്രിക ലേഖനം.
ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെയും കഷ്ടപ്പാടുകളെയും അവഗണിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ ആവില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇന്ന് സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് സമൂഹത്തിന് മുഴുവൻ ജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നുകൊടുക്കുന്ന ഒരു മാർഗമാണ്. അതിൽ നാം ചിന്തിക്കുവാനുള്ള തത്വങ്ങളും വിവേചിച്ചറിയുവാനുള്ള മാനദണ്ഡങ്ങളും പ്രവർത്തിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളും കണ്ടെത്തുന്നു. ഇത് കേവലം നിശ്ചലമായ ആശയങ്ങളല്ല, മറിച്ച് ജീവസുറ്റ സത്യങ്ങളാണ്. ശാസ്ത്രവിഭാഗങ്ങളുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വർത്തമാനകാല വെല്ലുവിളികളെ വ്യക്തതയോടെ വായിക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ലിയോ 13-ാമൻ പാപ്പ അക്കാലത്തെ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങളെ പുതിയ കാര്യങ്ങൾ, റേസ് നോവേ എന്ന് വിളിച്ചുവെങ്കിൽ, ഇന്ന് നാം നേരിടുന്നത് തികച്ചും വ്യത്യസ്തമായ വെല്ലുവിളികളാണ്. ഡിജിറ്റലൈസേഷൻ, നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് എന്നിവ ലോകത്തെ അതിവേഗം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. സാങ്കേതികവിദ്യ മനുഷ്യന് എതിരല്ല, അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയം ഭരണാധികാരത്തിന്റെയും ഭാഗമായി ചരിത്രത്തിലെക്കാലവും ഉണ്ടായിരുന്നു. സാങ്കേതിക പുരോഗതി മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുവാൻ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നതും വിസ്മരിക്കുവാനാവില്ല. എന്നാൽ ഓരോ പുരോഗതിക്കും ഒരു മറുവശം കൂടിയുണ്ട്. അത് നന്മയ്ക്കായി ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ ദോഷം ചെയ്യും. ഇന്നത്തെ സാഹചര്യം പഴയതിനേക്കാൾ സങ്കീർണമാണ്. സാങ്കേതികവിദ്യ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും നമ്മുടെ തീരുമാനങ്ങളെയും ഭാവനയെയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി സാങ്കേതികവിദ്യയുടെ മേലുള്ള നിയന്ത്രണമാണ്. നാം ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. ഈ അധികാരം ഇന്ന് ആരുടെ കൈകളിലാണ്? ഫ്രാൻസിസ് പാപ്പ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുപോലെ ആണവോർജം, ബയോടെക്നോളജി, ഡിജിറ്റൽ വിവരങ്ങൾ എന്നിവ കൈവശം വച്ചിരിക്കുന്നവർക്ക് മനുഷ്യവർഗത്തിനുമേൽ വലിയ ആധിപത്യം ലഭിക്കുന്നു. മുൻകാലങ്ങളിൽ ഭരണകൂടങ്ങളാണ് ഇത്തരം നവീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതെങ്കിൽ, ഇന്ന് അത് ഏതാനും സ്വകാര്യ കമ്പനികളുടെയും അന്തർദേശീയ കോർപ്പറേറ്റുകളുടെയും കൈകളിലാണ് എന്നുള്ളത് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. പലപ്പോഴും പല സർക്കാരുകളേക്കാൾ വലിയ സാമ്പത്തിക ശേഷിയും സ്വാധീനവും ഈ സ്വകാര്യ കമ്പനികൾക്കുണ്ട്. ഇത് തിരിച്ചറിയുവാനും നിയന്ത്രിക്കുവാനും ഏറെ പ്രയാസമാണ്. ലാഭത്തിനുവേണ്ടി മാത്രം സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ അത് പൊതുനന്മയ്ക്ക് വിഘാതമാകുന്നതിനാൽ ഇതിനെ മറികടക്കുവാൻ കൃത്യമായ നിയമനിർമ്മാണങ്ങൾ ആവശ്യമാണ്. നീതി ഉറപ്പാക്കുവാനും സാങ്കേതിക ശക്തിയുടെ ദുരുപയോഗം തടയുവാനും അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകണം. സാങ്കേതികവിദ്യയുടെ പിന്നിലെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു യുഗപകർച്ചയിലൂടെയാണ്. ഇത് കേവലം മാറ്റങ്ങളുടെ കാലമല്ല, മറിച്ച് കാലത്തിന്റെ തന്നെ മാറ്റമാണ്. ഈ മാറ്റത്തിൽ പലരും ഭാവിയെക്കുറിച്ച് അമിതമായ ആവേശത്തിലോ അല്ലെങ്കിൽ കടുത്ത ഭീതിയിലോ ആണ്. എന്നാൽ ഇവിടെയാണ് വിവേചിച്ചറിയലിന്റെ പ്രാധാന്യം. കേവലം പുറമേ കാണുന്ന മാറ്റങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ഈ മാറ്റങ്ങളുടെ ആത്മീയവും സാംസ്കാരികവുമായ വേരുകൾ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ലിയോ 14-ാമൻ പാപ്പായുടെ ഈ സന്ദേശം മാനവികതയ്ക്ക് പ്രത്യാശ നൽകുന്നതാണ്. ലോകം സാങ്കേതികവിദ്യയുടെ കടലിൽ മുങ്ങിപ്പോകുമ്പോഴും മനുഷ്യന്റെ ആത്മാവിനും അന്തസ്സിനും പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താ പദ്ധതി അദ്ദേഹം ഈ ചാക്രിക ലേഖനത്തിലൂടെ അവതരിപ്പിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. RS വിജയരാജ് സംഗീതവും രജനിയും നിർവഹിച്ച ഗാനം, ആലാപനം വിൽസൺ പിറവം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. വിശുദ്ധ പത്താംബിയൂസിന്റെ പൗരോഹിത്യ കൂട്ടായ്മയിലെ മിത്രാന്മാരായ അഭിവന്യ, അൽഫോൻസോ ദേ ഗലറേത്ത, ബെർണാർഡ് ഫെല്ല എന്നിവരും ജൂലൈ 1 പുതുതായി വാഴിക്കപ്പെട്ട മിത്രാന്മാരായ പാസ്കൽ ഷ്രൈബർ, മൈക്കിൾ ഗോൾഡെഡ്, മൈക്കിൾ പ്വാൻസീനെ ദുസിവ്രി, മാർക്ക് ഹാപ്പിയർ എന്നിവർ സഭയിൽ പിളർപ്പുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തിയായ പരിശുദ്ധപിതാവിന്റെ അനുമതി കൂടാതെയുള്ള മിത്രാഭിഷേക ചടങ്ങിൽ ഏർപ്പെട്ടതിനാൽ സഭയിൽ നിന്നുള്ള സ്വയം പുറത്താകലിന് ഈ പ്രവൃത്തിയാൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ഒപ്പിട്ട ഡിക്രി വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിലെ ഏകോണിൽ ജൂലൈ 1 നടന്ന മിത്രാഭിഷേക ചടങ്ങുകൾക്ക് 24 ശേഷമാണ് ഡിക്കാസ്റ്ററി ഈ രേഖ പുറത്തുവിട്ടത്. ലിയോ 14 പാപ്പ പലവരു പ്രകടിപ്പിച്ച അഭിപ്രായത്തിന് എതിരായി ലെഫെബ്രിന്റെ സമൂഹമെടുത്ത തീരുമാനത്തിന്റെ ഫലമാണ് ദുഃഖകരമായ ഈ സംഭവം. വിശുദ്ധ പോൾ ആറാമൻ പാപ്പയുടെ കാലം മുതൽ അടുത്തിടെ വരെ വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയിൽ നടന്ന സംവാദങ്ങളിലൂടെ ആർച്ച് ബിഷപ്പ് മർസെൽ ലെഫെബ്ര് ആരംഭിച്ച സമൂഹത്തോട് ചേർന്നു നിൽക്കുന്നവരെ കത്തോലിക്കാ സഭയുമായുള്ള ഐക്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നിരവധിയായ ശ്രമങ്ങൾ സഭ നടത്തിയിരുന്നു. വിശുദ്ധ പത്താംബിയൂസിന്റെ പൗരോഹിത്യ കൂട്ടായ്മയിലെ സമർപ്പിത ശുശ്രൂഷകർ നടത്തുന്ന കൂദാശകൾ നിയമാനുസൃതമല്ലെന്നും അവർ നടത്തുന്ന കുമ്പസാരവും വിവാഹവും അസാധുവാണെന്നും പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കി. അതേസമയം പൂർണമായ കൂട്ടായ്മയിലേക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന ഏവരെയും കത്തോലിക്കാ സഭ സ്വീകരിക്കുമെന്നും പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. ലിയോ 14 പാപ്പ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ ഫ്രാൻസിസ്കോ പെദ്രോ ഉറേഗോയ്ക്ക് ജൂലൈ 2 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചതായി പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ പരിശുദ്ധപിതാവുമൊത്തു നടന്ന കൂടിക്കാഴ്ചയെ തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും പ്രസിഡന്റ് ഉറേഗോ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചകളിൽ ഇരു നേതൃത്വങ്ങളും പരിശുദ്ധ സിംഹാസനവും കൊളംബിയ റിപ്പബ്ലിക്കും തമ്മിലുള്ള നല്ല ബന്ധവും സമാധാനവും അനുരഞ്ജനവും ദേശീയ ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ രാജ്യത്തെ പ്രാദേശിക സഭയും രാഷ്ട്രവും തമ്മിലുള്ള ക്രിയാത്മകവും തുടർച്ചയുള്ളതുമായ സഹകരണവും ചർച്ചാവിഷയമായെന്നും പ്രസ് ഓഫീസ് വ്യക്തമാക്കി. കൊളംബിയയിലെയും തെക്കൻ അമേരിക്കൻ പ്രദേശങ്ങളിലെയും സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതിയും നിലവിൽ വിവിധയിടങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങൾ, രാജ്യത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അന്താരാഷ്ട്ര സംഘടിത കുറ്റകൃത്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയും ചർച്ചകളിൽ ഇടം പിടിച്ചുവെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. ദൈവത്തിന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധദാനമായ മനുഷ്യരുടെ ജീവനെ ബഹുമാനിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ. പാപ്പായുടെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല ജൂലൈ 2 വ്യാഴാഴ്ചയാണ് പദ്യരൂപത്തിലുള്ള ഇത്തരമൊരു സന്ദേശം പ്രസിദ്ധീകരിച്ചത്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും പൂർണതയിൽ ജീവിക്കാൻ വിളിച്ചതുമെന്ന് അനുസ്മരിക്കുന്ന പാപ്പ മനുഷ്യജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവതിരുമുഖം പ്രതിഫലിപ്പിക്കുന്ന ഒരു കൃപയാണ് മനുഷ്യരെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ അവസ്ഥകളിലും പ്രത്യേകിച്ച് ദുർബലമായ അവസ്ഥകളിൽ ജീവനെ ആർദ്രതയോടെ താങ്ങി നിർത്താനും സംരക്ഷിക്കാനും വേണ്ട കൃപയും മനോഭാവവും സ്വന്തമാക്കാൻ സാധിക്കുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. മനുഷ്യരോടുള്ള അവഗണന ഉള്ളിലുണ്ടാകാതിരിക്കാനും എല്ലായ്പ്പോഴും ജീവന്റെ മാർഗം തിരഞ്ഞെടുക്കാനും വേണ്ട കഴിവ് നൽകണമേയെന്ന് പ്രാർത്ഥിക്കുന്ന പാപ്പ തിരുസഭ ജീവനെ മാനിക്കുന്നതും ഏവരെയും സ്വാഗതം ചെയ്യുന്നതുമായ ഒരിടമായിരിക്കട്ടെയെന്നും ആശംസിക്കുന്നുണ്ട്. ക്രിസ്തുവിനെപ്പോലെയും അവന്റെ മാതൃകയിലും ജീവനെ സ്നേഹിക്കാൻ വേണ്ട കഴിവ് നൽകണമേയെന്ന പ്രാർത്ഥനയോടെയാണ് ഈ നിയോഗം അവസാനിക്കുന്നത്. വിവിധ ഇന്റർവ്യൂകളും വീഡിയോകളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ റോമിൽ ചെലവഴിച്ച വർഷങ്ങളെക്കുറിച്ചും പരിശുദ്ധ പിതാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലിയോ ഇൻ റോം എന്ന പേരിലുള്ള ഒരു വീഡിയോ വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ എഡിറ്റോറിയൽ വിഭാഗം പുറത്തിറക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനമായ മഞ്ഞീഫിക്ക ഉമാനിത്താസിന്റെ ആമുഖ ഭാഗത്തെ 1 മുതൽ 6 വരെയുള്ള ഖണ്ഡികകളെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസ് ഇന്ന് ലോകം മുഴുവൻ എല്ലാ മേഖലകളിലും ചർച്ചകൾക്ക് വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മാനവികതയുടെ പാത കണ്ടെത്തുന്നതിന് ഒരുമിച്ച് നടക്കുവാനും കേൾക്കുവാനും ഒരുമിച്ച് സംസാരിക്കുവാനുമുള്ള ക്ഷണമാണ് ഈ ചാക്രിക ലേഖനം മുൻപോട്ട് വയ്ക്കുന്നത്. 135 വർഷങ്ങൾക്ക് മുൻപ് തന്റെ മുൻഗാമിയായ ലിയോ 13-ാമൻ പാപ്പ ദ്രുതഗതിയിലുള്ള വ്യാവസായിക പരിവർത്തനം മൂലം തൊഴിലാളികളുടെയും അവരുടെ വേരോടെ പിഴുതെറിയപ്പെട്ട കുടുംബങ്ങളുടെയും ദാരിദ്ര്യാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രചിച്ച ചാക്രിക ലേഖനമാണ് റേരും നൊവാരും. വ്യാവസായിക വിപ്ലവം പോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളെയും സ്പർശിക്കുകയും മനുഷ്യ സഹവർത്തിത്വത്തെ രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധിയുടെ ഡിജിറ്റൽ വിപ്ലവമാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഈ തിരിച്ചറിവാണ് മഞ്ഞിഫിക്ക ഉമാനിതാസ് ജന്മം കൊള്ളുന്നതിന് കാരണമായത്. ഒരു യന്ത്രത്തിനും പകരം വയ്ക്കാൻ കഴിയാത്ത സ്നേഹം ഉള്ളിൽ പേർന്നവനാണ് ഓരോ വ്യക്തിയും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമഗ്ര കാഴ്ചപ്പാടിലൂടെ ബുദ്ധിയെ പൊതുനന്മയിലേക്ക് നയിക്കണം എന്നതാണ് പാപ്പ ഈ ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മാനവികത ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിതാസിലൂടെ ആഗോള സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഗൗരവമേറിയ ഒന്നാണ്. മനുഷ്യൻ തന്റെ ബുദ്ധിശക്തിയും സാങ്കേതിക വൈഭവവും ഉപയോഗിച്ച് പുതിയൊരു ബാബേൽ ഗോപുരം പണിയുവാൻ ശ്രമിക്കണോ, അതോ ദൈവവും മനുഷ്യനും ഐക്യത്തോടെ വസിക്കുന്ന സ്നേഹത്തിന്റെ നഗരം പണിയണമോ? ഈ ചോദ്യമാണ് പാപ്പ ലോകത്തിനു മുൻപിൽ വയ്ക്കുന്നത്. കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിയുവാനും മനുഷ്യന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഈ രേഖ ഡിജിറ്റൽ യുഗത്തിലെ സഭയുടെ പുതിയ വഴികാട്ടിയാണ്. ദൈവം സൃഷ്ടിച്ച മഹത്തായ മനുഷ്യലോകം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും മനുഷ്യൻ നേരിടുന്ന വലിയ ചോദ്യം നാം എങ്ങോട്ടു പോകുന്നു എന്നതാണ്. പഴയ നിയമത്തിലെ ബാബേൽ ഗോപുരം മനുഷ്യന്റെ അഹന്തയുടെയും ദൈവത്തെ വെല്ലുവിളിക്കുവാനുള്ള ശ്രമത്തിന്റെയും പ്രതീകമാണ്. ഇന്ന് ആധുനിക ലോകത്ത് നാം കെട്ടിപ്പടുക്കുന്ന സാങ്കേതിക സമുച്ചയങ്ങൾ മറ്റൊരു ബാബേൽ ഗോപുരമായി മാറുന്നുണ്ടോ എന്ന് നാം ആത്മപരിശോധന നടത്തണം. ഓരോ തലമുറയ്ക്കും തങ്ങളുടെ കാലഘട്ടത്തെ രൂപപ്പെടുത്തുവാനുള്ള വലിയ ദൗത്യമുണ്ട്. ചരിത്രത്തെ കേവലം സംഭവങ്ങളുടെ പരമ്പരയായി കാണാതെ ഓരോ വ്യക്തിയുടെയും അന്തസ്സ് കാത്തുസൂക്ഷിക്കപ്പെടുന്ന, നീതി നടപ്പിലാക്കപ്പെടുന്ന, സാഹോദര്യം പുലരുന്ന ഒരിടമായി മാറ്റുവാൻ നമുക്ക് കടമയുണ്ടെന്ന് പാപ്പ ഈ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നിരുന്നാലും ഓരോ കാലഘട്ടത്തിലും മനുഷ്യത്വഹീനവും നീതിരഹിതവുമായ ഒരു ലോകം പണിയപ്പെടുവാനുള്ള അപകടം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവിടെ ക്രൈസ്തവർ എന്ന നിലയിൽ നമ്മുടെ കടമയും പാപ്പ എടുത്തു പറയുന്നു. മനുഷ്യന് തന്റെ യഥാർത്ഥ മുഖച്ഛായ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ക്രൈസ്തവർ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനായി അവതരിച്ച വചനത്തിന്റെ രഹസ്യത്തിൽ മാത്രമേ മനുഷ്യന്റെ രഹസ്യാത്മകതയ്ക്ക് യഥാർത്ഥ വെളിച്ചം ലഭിക്കൂ എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിലൂടെയാണ് നാം വഴിയും സത്യവും ജീവനും കണ്ടെത്തുന്നത്. നമ്മുടെ മാനവികത അതിന്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത് ക്രിസ്തുവാകുന്ന മാതൃകയെ സ്വീകരിക്കുമ്പോഴാണ്. ഈ വിശ്വാസമാണ് അന്ധകാരം നിറഞ്ഞ ലോകത്തിന് വെളിച്ചമേകുന്നത്. ക്രിസ്തുവാകുന്ന ജീവനുള്ള കല്ലിന്മേൽ പടുത്തുയർത്തപ്പെട്ടവരാണ് വിശ്വാസികൾ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനവും സാന്നിധ്യവും ലോകത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. നന്മയ്ക്കായി മനുഷ്യൻ നടത്തുന്ന ഏത് ആത്മാർത്ഥമായ ശ്രമത്തെയും സ്വർഗസ്ഥനായ പിതാവ് അനുഗ്രഹിക്കും. ഈ വിശ്വാസമാണ് നീതിപൂർണമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ മറ്റുള്ളവരുമായി സഹകരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന എല്ലാവരുമായും സംവാദത്തിൽ ഏർപ്പെടുവാൻ സഭ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം കേവലം വാക്കുകളിൽ മാത്രമല്ല ചരിത്രത്തിൽ ശക്തമായ ഇടപെടൽ കൊണ്ടും സഭ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന് തെല്ലും സംശയമില്ല. ലോകത്തിലെ സംഭവവികാസങ്ങളിലും ചോദ്യങ്ങളിലും ആഗ്രഹങ്ങളിലും പങ്കുചേരാതെ സഭയൊരിക്കലും നിഷ്ക്രിയമായ മനോഭാവം സ്വീകരിച്ചിട്ടില്ല. പൊതുനന്മയ്ക്കും എല്ലാവർക്കും അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കുവാനും സഭ പുതിയ വഴികൾ തേടുന്നു. ഈ സംവാദ മനോഭാവം സഭയുടെ വിള്ളിയുടെ തന്നെ ഭാഗമാണ്. സഭ ദൈവവുമായുള്ള ഐക്യത്തിന്റെയും മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ഐക്യത്തിന്റെയും അടയാളവും ഉപകരണവുമാണ്. ലോകത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, ലോകത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് സഭ തന്റെ ദൗത്യം നിർവഹിക്കുന്നത്. 1891 ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും അതിന്റെ 135-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ എത്രമാത്രം വികസിച്ചു എന്ന് നാം കാണുന്നു. അക്കാലത്ത് സഭ ലൗകിക കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് വാദിച്ചവർക്ക് ലിയോ 13-ാമൻ ശക്തമായ മറുപടി നൽകിയതാണ് ഇന്നും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ആ ചാക്രിക ലേഖനം.
ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെയും കഷ്ടപ്പാടുകളെയും അവഗണിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ ആവില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇന്ന് സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് സമൂഹത്തിനു മുഴുവൻ ജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നുകൊടുക്കുന്ന ഒരു മാർഗമാണ്. അതിൽ നാം ചിന്തിക്കുവാനുള്ള തത്വങ്ങളും വിവേചിച്ചറിയുവാനുള്ള മാനദണ്ഡങ്ങളും പ്രവർത്തിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളും കണ്ടെത്തുന്നു. ഇത് കേവലം നിശ്ചലമായ ആശയങ്ങളല്ല, മറിച്ച് ജീവസുറ്റ സത്യങ്ങളാണ്. ശാസ്ത്രവിഭാഗങ്ങളുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വർത്തമാനകാല വെല്ലുവിളികളെ വ്യക്തതയോടെ വായിക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ലിയോ 13-ാമൻ പാപ്പ അക്കാലത്തെ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങളെ പുതിയ കാര്യങ്ങൾ, റേസ് നോവേ എന്ന് വിളിച്ചുവെങ്കിൽ, ഇന്ന് നാം നേരിടുന്നത് തികച്ചും വ്യത്യസ്തമായ വെല്ലുവിളികളാണ്. ഡിജിറ്റലൈസ്

ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി സാങ്കേതിക വിദ്യയുടെ മേലുള്ള നിയന്ത്രണമാണ്. നാം ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. ഈ അധികാരം ഇന്ന് ആരുടെ കൈകളിലാണ്? ഫ്രാൻസിസ് പാപ്പ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുപോലെ ആണവോർജം, ബയോടെക്നോളജി, ഡിജിറ്റൽ വിവരങ്ങൾ എന്നിവ കൈവശം വച്ചിരിക്കുന്നവർക്ക് മനുഷ്യവർഗത്തിനുമേൽ വലിയ ആധിപത്യം ലഭിക്കുന്നു. മുൻകാലങ്ങളിൽ ഭരണകൂടങ്ങളാണ് ഇത്തരം നവീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതെങ്കിൽ ഇന്ന് അത് ഏതാനും സ്വകാര്യ കമ്പനികളുടെയും അന്തർദേശീയ കോർപ്പറേറ്റുകളുടെയും കൈകളിലാണ് എന്നുള്ളത് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. പലപ്പോഴും പല സർക്കാരുകളേക്കാൾ വലിയ സാമ്പത്തിക ശേഷിയും സ്വാധീനവും ഈ സ്വകാര്യ കമ്പനികൾക്കുണ്ട്. ഇത് തിരിച്ചറിയുവാനും നിയന്ത്രിക്കുവാനും ഏറെ പ്രയാസമാണ്. ലാഭത്തിനുവേണ്ടി മാത്രം സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ അത് പൊതുനന്മയ്ക്ക് വിഘാതമാകുന്നതിനാൽ ഇതിനെ മറികടക്കുവാൻ കൃത്യമായ നിയമനിർമ്മാണങ്ങൾ ആവശ്യമാണ്. നീതി ഉറപ്പാക്കുവാനും സാങ്കേതിക ശക്തിയുടെ ദുരുപയോഗം തടയുവാനും അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകണം. സാങ്കേതികവിദ്യയുടെ പിന്നിലെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു യുഗപകർച്ചയിലൂടെയാണ്. ഇത് കേവലം മാറ്റങ്ങളുടെ കാലമല്ല, മറിച്ച് കാലത്തിന്റെ തന്നെ മാറ്റമാണ്. ഈ മാറ്റത്തിൽ പലരും ഭാവിയെക്കുറിച്ച് അമിതമായ ആവേശത്തിലോ അല്ലെങ്കിൽ കടുത്ത ഭീതിയിലോ ആണ്. എന്നാൽ ഇവിടെയാണ് വിവേചിച്ചറിയലിന്റെ പ്രാധാന്യം. കേവലം പുറമേ കാണുന്ന മാറ്റങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ഈ മാറ്റങ്ങളുടെ ആത്മീയവും സാംസ്കാരികവുമായ വേരുകൾ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ലിയോ 14-ാമൻ പാപ്പായുടെ ഈ സന്ദേശം മാനവികതയ്ക്ക് പ്രത്യാശ നൽകുന്നതാണ്. ലോകം സാങ്കേതികവിദ്യയുടെ കടലിൽ മുങ്ങിപ്പോകുമ്പോഴും മനുഷ്യന്റെ ആത്മാവിനും അന്തസ്സിനും പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താ പദ്ധതി അദ്ദേഹം ഈ ചാക്രിക ലേഖനത്തിലൂടെ അവതരിപ്പിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. RS വിജയരാജ് സംഗീതവും രജനിയും നിർവഹിച്ച ഗാനം, ആലാപനം വിൽസൺ പിറവം.